ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, കന്നിമാസം 17 തീയതി, ശനിയാഴ്ച. ഗ്രാമകേരളം, അറിയിപ്പുകൾ, തുടർന്ന് ലളിതഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

0: ശ്രീവിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് MV ബംബുക്ക നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ യാത്രാബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഷഹീദ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടുന്ന MV റാണി ചങ്ക തിരികെ ശ്രീവിജയപുരത്തേക്ക് രാവിലെ 8:30 മടങ്ങും. MV നോർത്ത് പാസേജ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ രാവിലെ 8:45 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. MV റാണി ലക്ഷ്മി നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. MV സ്ട്രെയിറ്റ് ഐലൻഡ് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. അവിടെ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തുടരുന്ന ഇതേ യാത്രാ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ വൈകുന്നേരം 3:30. MV റംഗത്ത് നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര പുറപ്പെടുന്ന MV ജോളി ബോയ് ഷഹീദ് ദ്വീപ് വഴി തിരികെ ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് 5-ാം തീയതി, അതായത് തിങ്കളാഴ്ച രാവിലെ 5:30. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: നമസ്തേ, ഗോയൻ കാസ് കി തരഫ് സേ ആപ് സഭീ കോ ദുർഗാ പൂജ കി ഹാർദിക് ശുഭകാമനായേ. ഇസ് ദുർഗാ പൂജ അപ്നെ സ്റ്റൈൽ കോ ദീജിയേ ഏക് നയ ഫെസ്റ്റിവ് ടച്ച്. ഗോയൻ കാസ് മേ ആ ഗയാ ഹൈ ദുർഗാ പൂജ കാ ന്യൂ കളക്ഷൻ. ലേഡീസ് ഹോ യാ ജെന്റ്സ്, ലേറ്റസ്റ്റ് ഡിസൈൻസ്, ബ്യൂട്ടിഫുൾ കളേഴ്സ് ഓർ സ്റ്റൈലിഷ് ഫെസ്റ്റിവ് ഔട്ട്ഫിറ്റ്സ്, തോ ദേർ കിസ് ബാത് കി. ഇസ് ദുർഗാ പൂജ ഷോപ്പിംഗ് ഹോ തോ ഗോയൻ കാസ് സേ. ഗോയൻ കാസ് കി തരഫ് സേ ശുഭ ദുർഗാ പൂജ.
0: പ്രിയ ശ്രോതാക്കളെ, ഒക്ടോബർ 2 മുതൽ 8 വരെ ലോക വന്യജീവി വാരം ആഘോഷിക്കുന്നു. വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് എല്ലാ വർഷവും വന്യജീവി വാരം സംഘടിപ്പിക്കുന്നത്. മനുഷ്യന്റെ അമിതമായ കടന്നുകയറ്റങ്ങളും വനങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന നിർമ്മാണങ്ങളും വനനശീകരണം ത്വരിതപ്പെടുത്തുന്നു. അങ്ങനെ ആഹാര ശൃംഖല ഉൾപ്പെടെ വന്യജീവികളുടെ തനതായ ആവാസ വ്യവസ്ഥയും മറ്റു ജൈവ വൈവിധ്യങ്ങളും നഷ്ടപ്പെടുന്നു. ദീർഘകാലത്തേക്ക് വന്യജീവികൾക്ക് സംഭവിക്കുന്ന ഏതൊരു നാശനഷ്ടവും മുഴുവൻ ആവാസ വ്യവസ്ഥയും അപകടത്തിലാക്കുന്നു. അതിനാൽ അവയെ ഹൃദയത്തിലൂടെയും ആത്മാവിലൂടെയും സംരക്ഷിക്കേണ്ടത് നിർണായകമാണ്. വനവും വന്യജീവികളുമില്ലെങ്കിൽ മനുഷ്യരാശിക്ക് തന്നെ നിലനിൽക്കാനാവില്ല എന്ന സന്ദേശം വരും തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിൽ ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബിരുദം നേടിയവർക്കും ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യമുള്ളവർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് 31 40 വയസ്സിൽ കൂടാൻ പാടില്ല. ശ്രീ വിജയപുരം മുനിസിപ്പൽ പരിധിക്കുള്ളിൽ താമസിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫോം ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭ്യമാകുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഒക്ടോബർ 5. ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഈ നിയമനം തികച്ചും താൽക്കാലിക അടിസ്ഥാനത്തിൽ മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു.

0: മുമ്മാസ വിഭവങ്ങൾ ചിത്രീകരണം.
1: നാടൻ ഭക്ഷണം എന്ന് കേട്ടാൽ ഇന്നത്തെ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് വഴിയരികിൽ കാണാറുള്ള നാടൻ ഭക്ഷണശാല, തട്ടുകട, വീട്ടിലൂണ് എന്നിവയൊക്കെയാണ്. ഇവിടെയൊക്കെ കേരളപ്പഴമയും ഗ്രാമീണതയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. നാക്ലിയിൽ വിളമ്പി സദ്യ കഴിക്കുമ്പോഴും മൺചട്ടികളിൽ നവീന വിഭവങ്ങളുണ്ടാക്കി രുചിക്കൂട്ട് വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ പഴയ ഗ്രാമീണ ഭക്ഷണ രീതികളുടെ താളക്രമങ്ങളെ കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇക്കാലത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്ന മറുനാടൻ പച്ചക്കറികളിലാണ് മലയാളികൾക്ക് വളരെയേറെ കൗതുകം. ഭാരിച്ച കൃഷി ചെലവുകൾ ഓർക്കുമ്പോൾ ഇതുതന്നെയാണ് ഉത്തമമെന്ന് സ്വതവേ മടിയന്മാരായിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു വിഭാഗം കേരളീയർക്കും തോന്നിയേക്കാം. ഇറക്കുമതി ചെയ്യുന്ന മറുനാടൻ പച്ചക്കറികളിലെ വിശാംശങ്ങളെപ്പറ്റി ആരോഗ്യ പ്രവർത്തകർ ബോധവൽക്കരണം നടത്തി തുടങ്ങിയപ്പോൾ മുതലാണ് നാമൊക്കെ അവയുടെ ദൂഷ്യഫലങ്ങൾ തിരിച്ചറിഞ്ഞത്. ഉദരരോഗങ്ങൾ, ആന്തരാവയവങ്ങൾക്കുണ്ടാക്കുന്ന വ്രണങ്ങൾ, അർബുദങ്ങൾ തുടങ്ങിയവ ഉണ്ടാക്കിയ ദുരന്തങ്ങൾ നമ്മുടെ പഴയകാല ഗ്രാമീണരുടെ ആരോഗ്യ ദൃഢഗാത്ര രഹസ്യങ്ങളിലേക്ക് അന്വേഷിച്ചെത്താൻ പ്രേരണ നൽകുന്നു. അടുത്ത കാലം വരെ മുത്തശ്ശിമാർ കുട്ടികൾക്ക് പാട്ടുകളും കഥകളും ഒക്കെ ചൊല്ലിക്കേൾപ്പിച്ച് ജീവിത പാഠങ്ങളും നൽകുമായിരുന്നു. അതുകൊണ്ടുതന്നെ അവർ വളർന്നപ്പോൾ ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു. മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നതിനുള്ള ബാലപാഠങ്ങളും കാർഷിക ജീവിതക്രമങ്ങളുമൊക്കെ അതിന്റെ ഭാഗമായി കാണുന്നു. ഇത്തരത്തിൽ ഭക്ഷണക്രമ നിയന്ത്രണത്തിനായി ഓർമ്മപ്പെടുത്തുന്ന ഒരു മുത്തശ്ശിപ്പാട്ട് കേട്ടാലോ?

ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിഞ്ഞ തലമുറയുടെ ജീവിതത്തിന്റെ ഭക്ഷണ രീതിയാണിതിൽ പ്രതിഫലിക്കുന്നത്. ചേമ്പിന്റെ താൾ അഥവാ തണ്ട്, ചേനയുടെ തണ്ട് എന്നിവയും തകര ഇലയുമൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ അടുക്കളകൾ അടുത്ത കാലം വരെ രുചികരമായ കറികൾ ഉണ്ടാക്കിയിരുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലായിടവും സുലഭമായി വളരുന്ന തകരച്ചെടിയുടെ ഇല ഉപയോഗിച്ച് തോരനും മറ്റു കറികളും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. സാധാരണയായി വട്ടത്തകരിയാണ് ഇതിനുപയോഗിക്കുന്നത്. മഴക്കാലം തുടങ്ങുന്നതോടെ വഴിയോരത്തും തൊടികളിലുമൊക്കെ ഔഷധ മൂല്യമുള്ള തകരച്ചെടി മുളച്ച് തഴച്ചു വളരുന്നു. തകരയെ ചിലർ തവര എന്നും വിളിക്കാറുണ്ട്.

ചേമ്പുന്താളിനെ പറ്റി വർണ്ണിക്കുന്ന ഒട്ടേറെ പാട്ടുകളും ചൊല്ലുകളുമുണ്ട്. വായ്മൊഴിയായി പകർന്നു വന്ന ഇവയൊക്കെ പുതിയ തലമുറകളിലേക്ക് ഈ കറികളുടെ രുചി പകരുമായിരുന്നു. താള, തകര എന്നിവയ്ക്കൊപ്പം ചീര, തഴുതാമ, കുളത്താൾ, കാട്ടുതാൾ, മുരിങ്ങ, കോവൽ, പയറില തുടങ്ങി 10 ഓളം ഇലകൾ കൊണ്ടാണ് മിക്ക

0: വീടുകളിലും ഒരു കാലത്ത് കറികൾ ഉണ്ടാക്കിയിരുന്നത്. ചേനത്തണ്ടും ചെറുപയറും കൂടെ ചേർന്നാൽ തിരുവോണം. ഓണവിഭവങ്ങളെപ്പോലും വെല്ലുന്ന രുചിയാണിതെന്നാണ് ഈ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ചേനത്തണ്ടും ചേമ്പുന്താളും തകരിയുമായി മലയാളി ഭാരിച്ച ചെലവില്ലാതെ അടുക്കള വിഭവങ്ങൾ വർഷത്തിൽ 3 മാസം തയ്യാറാക്കിയിരുന്നു. പിന്നീട് ചക്കയുടെയും മാങ്ങയുടെയും സമയമാണ്. ചക്ക വിഭവങ്ങൾ കൊണ്ട് ഇന്നും മലയാളികൾ ലോകശ്രദ്ധ തന്നെ ആകർഷിച്ചിരിക്കുകയാണല്ലോ. പണ്ടൊക്കെ കൂടുതൽ അംഗങ്ങളുള്ള വീട്ടിലെ മുഖ്യഭക്ഷണം ചക്ക തന്നെയായിരുന്നു. ചക്കപ്പുഴുക്ക്, അവിയൽ, തോരൻ, ചക്കയപ്പം തുടങ്ങി ചക്കപ്രഥമൻ വരെ മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിൽ പെടുന്നു. മറുനാടൻ പച്ചക്കറികളുടെ വരവോടെ അല്പം പ്രയാസപ്പെട്ട് തയ്യാറാക്കിയിരുന്ന ചക്ക വിഭവങ്ങളിൽ നിന്നും നമ്മൾ അല്പം പിന്നോട്ട് മാറിയിട്ടില്ലേ എന്നൊരു സംശയം. ഒരു കാലത്ത് വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും വിശപ്പടക്കിയിരുന്നത് ചക്കയും മാങ്ങയും തന്നെയായിരുന്നു. കണ്ടമാനം ചക്ക വിഭവങ്ങൾ കഴിച്ചാലത് വയറിന് പിടിക്കുകയില്ല എന്ന് പഴമക്കാർ പറയുമ്പോഴും പഴഞ്ചൊല്ലി രൂപത്തിൽ തന്നെ അതിന്റെ പ്രതിവിധിയും അവർ പറയുന്നുണ്ട്. ചക്ക തിന്നാൽ ചുക്കു തിന്നണം. പഴുത്ത ചക്ക ആവോളം തിന്നിട്ട് പിന്നാലെ ഒരു തരി ഉപ്പ് തിന്നാൽ ദഹനക്കേടുണ്ടാകില്ല എന്നും മുത്തശ്ശിമാർ പറയുന്നു. മാങ്ങയുടെ കാലമായാൽ പിന്നെ മലയാളിക്ക് ഉത്സവം തന്നെയാണ്. നാട്ടുമാങ്ങ ഉപ്പിലിട്ട് വിഭവങ്ങളാക്കി വർഷം മുഴുവൻ ഉപയോഗിച്ചിരുന്നു. എരിവും പുളിയും ഒന്നും അധികം ചേർക്കാതെ അടമാങ്ങിയുമൊക്കെ ഉണ്ടാക്കി കൈമാറി വീട്ടമ്മമാർ പരസ്പരം സ്നേഹവും പങ്കിട്ടിരുന്നു. ഇതിൽ നിന്നൊക്കെ മലയാളിയുടെ ആരോഗ്യം വർഷത്തിൽ 3 മാസത്തോളം സംരക്ഷിച്ചിരുന്നത് ചക്കയും മാങ്ങയുമായിരുന്നെന്ന് പറയാം. അങ്ങനെ 3, 3, 6 മാസം നമ്മൾ രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിച്ചിരുന്നു. പിന്നീടുള്ള 3 മാസം കിഴങ്ങുകളുടെ കാലമാണ്. ചേനയും ചേമ്പും അടങ്ങുന്ന നടുതലകൾ കൊണ്ട് 3 മാസം കഴിഞ്ഞു പോന്നിരുന്നു. ഒരു നേരം അരിയാഹാരവും രാവിലെയും വൈകിട്ടും കിഴങ്ങ് വിഭവങ്ങളുമായാണ് നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർ ജീവിച്ചതെന്നോർക്കുമ്പോൾ അവരുടെയൊക്കെ ആരോഗ്യത്തിന് നിദാനം എന്തെന്നും നമുക്ക് മനസ്സിലാക്കാനാകും. ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ച് പറമ്പുകളിൽ കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചവർക്ക് ഇന്നുള്ള ജീവിതശൈലി രോഗങ്ങളൊന്നും അധികം ബാധിച്ചിരുന്നില്ല. ചേന, ചേമ്പ്, കിഴങ്ങ്, കപ്പ, കാച്ചിൽ തുടങ്ങിയവയൊക്കെയായിരുന്നു കേരളീയരുടെ മുഖ്യ ആഹാരങ്ങൾ. ഈ വിധത്തിൽ 3 മാസം കൂടി കഴിഞ്ഞാൽ പിന്നീട് 3 മാസമാണുള്ളത്. പഴമാങ്ങയും മറ്റു വിഭവങ്ങളുമായി അങ്ങനെയും ഇങ്ങനെയും 3 മാസക്കാലം കഴിഞ്ഞു പോന്നിരുന്നതായി മുത്തശ്ശിപ്പാട്ടിന്റെ അവസാന വരി ഓർമ്മിപ്പിക്കുന്നു. ഒരു വർഷത്തെ 4 ഭാഗങ്ങളാക്കി തിരിച്ച് ഭക്ഷണകാര്യത്തിൽ പോലും നിഷ്ഠയുണ്ടായിരുന്ന ഗ്രാമീണ ജീവിതം വീണ്ടെടുക്കാൻ പുതിയ തലമുറ പുതിയ വഴികൾ തേടിക്കൊണ്ടിരുന്നു. പക്ഷേ അവയിലൊക്കെ ചേർക്കുന്ന രുചിവർദ്ധക വസ്തുക്കൾ പഴമയുടെ തനിമ നിലനിർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു.
1: മുമ്മാസ വിഭവങ്ങൾ ചിത്രീകരണം സമാപിക്കുന്നു. രചന സുരേഷ് മണ്ണാർശാല, ആലാപനം സുബർണ ശ്രീധർ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം ലിജിയാനിൽ.
2: ഇതോടെ ഇന്നത്തെ ഗ്രാമകേരളം സമാപിച്ചു. ഇനി ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അരുന്ധതി ആലപിച്ചത്.

ശ്രോതാക്കളെ, ഈ വരുന്ന ബുധനാഴ്ച, അതായത് ഒക്ടോബർ 7 മുതൽ മലയാളം ഭക്തിഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയായ ഗാനാമൃതം ആരംഭിക്കുന്നു. ശ്രോതാക്കളെ, ഇനി മുതൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 6 ഭക്തിഗാനങ്ങൾക്കായി കാതോർക്കാം ഗാനാമൃതം പരിപാടിയിൽ.

ഇതോടെ ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. ശ്രോതാക്കളെ, ഇനി മുതൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 6:15 മലയാളം ഭക്തിഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനാമൃതം പരിപാടി കേൾക്കാവുന്നതാണ്.